0: കേട്ട പാട്ട് ഉയിരുള്ള വരെ ഉഷ പടത്തിൽ ഇരുന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. ഈ സിയമിച്ചു പാടൽ വരികളെയും കൊടുത്തിരുന്നാറ് ടി രാജേന്ദർ.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.